0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം ലൂക്കാച്ചൻ എന്ന ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരം. രചന ജോമോൻ ജോസ്. അവതരണം കൃഷ്ണകുമാർ സി കെ.
1: വെളുപ്പാങ്കാലത്ത് ലൂക്കാച്ചനെ സ്വപ്നം കണ്ടു. രാവിലെ ബസ് കയറാൻ ചെല്ലുമ്പോൾ ലൂക്കാച്ചനത സ്റ്റോപ്പിൽ നിൽക്കുന്നു. തിമിരം ബാധിച്ച് വെള്ളവളയം വീണ കണ്ണുകളിൽ പരിചയമില്ലാത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയതിൻ്റെ പരിഭ്രമം. സെക്യൂരിറ്റികൾ ധരിക്കുന്ന ഷർട്ടിലെ പോക്കറ്റിൻ്റെ തുന്നലുകൾ വിട്ട് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. കുഴിഞ്ഞൊട്ടിയ കവിളിനും മേലേക്ക് പടരാൻ വെമ്പുന്ന നരച്ച മുഖരോമങ്ങൾ. എന്നെ കണ്ടപ്പോൾ പരിചയമില്ലാത്തിടത്ത് പരിചയമുള്ള ഒരാളെ കണ്ട ആശ്വാസത്തോടെ അടിവശം തേഞ്ഞ കറുത്ത പാൻറ് വലിച്ചു കയറ്റി ലൂക്കാച്ചൻ ചിരിച്ചു. ലൂക്കാച്ചൻ എന്താ ഇവിടെ? എന്തോ പറയാനായി ലൂക്കാച്ചൻ വായ തുറന്നതും അയാളുടെ മുഖത്ത് ഏതോ ഭീമാകാരൻ പക്ഷിയുടെ നിഴൽ വീണു. ഞാൻ സ്വപ്നത്തിൽ നിന്ന് പുറത്തായി, ഉറക്കത്തിൽ നിന്നു. സൂര്യൻ തൊട്ടു വിളിക്കുന്നതുവരെ കണ്ണുമിഴിച്ചു കിടന്നു. സാധാരണ നമ്മൾ ആരെയെങ്കിലും ഓർത്ത് കിടന്നാൽ സ്വപ്നത്തിൽ അയാളെ കാണുമെന്ന് ശാസ്ത്രം. പക്ഷേ ഇന്നലെയല്ല, ഈ വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ലൂക്കാച്ചിനെക്കുറിച്ച് ആലോചിച്ചതായി ഓർക്കുന്നില്ല. തിരക്ക് പിടിച്ച റോഡിലൂടെ ശിരസ് പൊള്ളിക്കുന്ന ജീവിതചിന്തകളുമായി ഓഫീസിലേക്ക് കാറോടിക്കുമ്പോഴും ലൂക്കാച്ചിൻ്റെ പരിഭ്രമം കിനിയുന്ന നരച്ച കണ്ണുകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയായ, മുൻപ് കൊച്ചു ഗ്രാമമായിരുന്ന പാടശ്ശേരിയിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. പാടശ്ശേരിയിലെ പ്രശസ്ത സിനിമാ തിയേറ്ററായിരുന്ന സുഗന്ധി തിയേറ്ററിൻ്റെ തൊട്ടരികിൽ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാറ്റിനി തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തിയേറ്റർ വളപ്പിലെ തെങ്ങിൽ കെട്ടിവെച്ച കോളാമ്പി മൈക്കിലൂടെ യേശുദാസിൻ്റെ ഗന്ധർവനാദം ഒഴുകി വരുന്നത് അത് കേട്ടാൽ പിന്നെ വീട്ടിൽ ഇരിപ്പുറയ്ക്കില്ല, ഓടി തിയേറ്ററിലെത്തും. സുഗന്ധി തിയേറ്ററിലായിരുന്നു അച്ഛന് ജോലി. തിയേറ്ററിൻ്റെ വാച്ച്മാനായിരുന്ന ലൂക്കാച്ചനും അച്ഛനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുഗന്ധി തിയേറ്ററിൻ്റെ പരമാധികാരിയെപ്പോലെ വിരാജിക്കുന്ന ലൂക്കാച്ചനെ കണ്ടിട്ടുണ്ട്. ചെമ്പൻ രോമങ്ങൾ നിറഞ്ഞ കൈകൾ പിന്നിൽ കെട്ടി അധികാരഭാവത്തോടെ തിയേറ്ററിൻ്റെ ചെരൽപ്പാകിയ മുറ്റത്ത് തലങ്ങും വിലങ്ങും നടക്കുന്ന ലൂക്കാച്ചനെ അടച്ചിട്ട വലിയ കറുത്ത ഗേറ്റിനിപ്പുറം ആർത്തിരമ്പുന്ന ജനക്കൂട്ടം ആദരവോടെ നോക്കുന്നത്. ഗേറ്റിന് പുറത്തു നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കരിമിഷി എഴുതിയ കണ്ണുകളിൽ നിന്ന് ശൃംഗാര കടാക്ഷങ്ങൾ പുറപ്പെടുന്നത്. ചില തടിയന്മാർ ഗേറ്റ് ഒന്ന് തുറക്കൂ എന്ന് യാചിക്കുന്നത്. അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നെങ്കിലും ഞാൻ ലൂക്കാച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ പേര് ലൂക്കാച്ചൻ അറിയുമായിരുന്നോ എന്നറിയില്ല. ഞാൻ അയാൾക്ക് കുഞ്ഞായിരുന്നു, അതും ബഹുവചനം. കുഞ്ഞുങ്ങളെ, ചുണ്ടുകൾ വില്ലുപോലെ വളച്ച് ലൂക്കാച്ചൻ വിളിക്കുമ്പോൾ ഞാൻ തിയേറ്ററിന്റെ പിന്നിലെ മാവിലോ ചാമ്പയിലോ വവ്വാലിനെ പോലെ തൂങ്ങിക്കിടക്കുകയായിരിക്കും. ഇലകൾക്കിടയിലൂടെ പാളി നോക്കി കണ്ടുപിടിച്ചേ എന്ന അർത്ഥത്തിൽ കറപിടിച്ച പല്ലുകൾ പുറത്തിട്ട് ചിരിക്കും. തള്ളവിരലിൽ ഉയർന്നു നിന്ന് കയ്യുയർത്തി ഒന്നോ രണ്ടോ ഇലകൾ പറിച്ച് ഉള്ളം കൈയിലിട്ട് ഞെരിക്കും. സിനിമകളുടെ ഇടവേളകളിൽ അച്ഛനും ലൂക്കാച്ചനും തിയേറ്റർ കോമ്പൗണ്ടിലെ ലൂക്കാച്ചൻ

എന്റെ ചെറിയ കൂടാരത്തിനു മുന്നിലെ ചാരുബെഞ്ചിൽ കാലുകൾ നീട്ടിയിരിക്കും. തുടകൾ ചലിപ്പിച്ചുകൊണ്ട് ലൂക്കാച്ചൻ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ആ നിമിഷങ്ങളിൽ ചിലപ്പോൾ അയാളുടെ കണ്ണുകളിൽ ആഹ്ലാദത്തിന്റെ രണ്ട് സ്വർണ നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. മറ്റു ചിലപ്പോൾ കണ്ണുകളുടെ സ്ഥാനത്ത് ചത്തുപോയ രണ്ട് മത്സ്യങ്ങൾ. ഒരിക്കൽ ഇട്ടിരുന്ന ബനിയൻ സഞ്ചി പോലെ പിടിച്ച് അതിൽ ചന്ദ്രക്കാരൻ മാങ്ങകൾ പെറുക്കിയിട്ട് മുൻവശത്തേക്ക് വരുമ്പോൾ ലൂക്കാച്ചൻ കണ്ണടച്ചിരുന്ന് കാലുകൾ താളത്തിലാട്ടി ഒരു പാട്ട് പാടുന്നത് കണ്ടു. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അയാളെ കൊണ്ട് പാടിക്കുകയാണ്. പവിഴം പൂൽ പവിഴാധരം പൂൽ. ലൂക്കാച്ചൻ പാട്ടുപാടി തീരുന്നതുവരെ പ്രകൃതി മിഴിപൂട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു. പാടുന്ന നിമിഷങ്ങളിൽ അയാൾ അയാളല്ല, മധ്യവയസ്സിന്റെ ചുളിവുകൾ അഴിച്ചുവെച്ച യുവാവ്. പാട്ടുപാടുന്നത്രയും സമയം ചിലപ്പോൾ ദൈവം അയാളുടെ ആയുസ്സിൽ കൂട്ടുന്നില്ലായിരിക്കാം. പാടുമ്പോൾ മാത്രം അയാൾ ഇരിക്കുന്നത് പൊടിപിടിച്ച ചാരുബെഞ്ചിലല്ല, സ്വർഗത്തിലെ പളുങ്ക് ബെഞ്ചിൽ. ഭൂമിയിൽ പോലുമല്ല, ആകാശത്തിൻ്റെ അതിരുകളിലെവിടെയോ. ഇന്ന് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃത്യമായി ഓർത്തെടുക്കാനാവുന്നുണ്ട്. എന്തൊരു ഫീലായിരുന്നു ലൂക്കാച്ചൻ്റെ ആലാപനത്തിന്! എന്തൊരു ഘനഗംഭീര ശബ്ദമായിരുന്നു! കൈകൾ തുടയിൽ മലർത്തിയും കമിഴ്ത്തിയും താളത്തിൽ കൊട്ടി കണ്ണുകളടച്ച് ലൂക്കാച്ചൻ പാടുന്നത് ഓർത്തിരിക്കെ പെട്ടെന്ന് കാറിലെ റേഡിയോയിൽ നിന്ന് പവിഴം പോൽ പവിഴാധരം പോൽ. എന്റെ ശരീരകോശങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ഒരു മിന്നൽ കടന്നുപോയി. വെറുമൊരു സിനിമാ ഗാനം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 32-കാരനെ ചുഴറ്റി എറിഞ്ഞിരിക്കുന്നു. കൂടെ കൂടെ ഓടിപ്പോകുന്ന പിൻവശം നരച്ച നീല ട്രൗസർ ഇട്ട 10 വയസ്സുകാരനായി അവൻ കുട്ടിക്കാലത്തിന്റെ കളിമുറ്റത്ത് വീണിരിക്കുന്നു. ഒരേ ഗാനം അവന്റെ ഭൂതത്തിലും വർത്തമാനത്തിലും ദ്വിമാന ചിത്രം പോലെ ആവർത്തിക്കുന്നു. വേറൊരു ദിവസം എന്താണെന്നറിയില്ല, ചാരുബെഞ്ചിൽ അച്ഛന്റെ മുന്നിലിരുന്ന് ലൂക്കാച്ചൻ ഏങ്ങലടിക്കുന്നത് കണ്ടു. അയാളുടെ തടിയൻ തുടകൾ അപ്പോഴും നിലയ്ക്കാത്ത യന്ത്രം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. ശ്വാസം വിടാൻ പോലും അശക്തനായി അച്ഛൻ തലകുനിച്ചിരിക്കുന്നു. അന്നു രാത്രിയിൽ വരാന്തയിൽ പതിവില്ലാത്ത കാൽപരിമാറ്റങ്ങൾ കേട്ടാണ് ഉണർന്നത്. അച്ഛൻ പതിവ് പോലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നതാണ്. പിന്നിൽ ലൂക്കാച്ചനുമുണ്ട്. നേർത്ത ലജ്ജയോടെ പ്രേംനസീർ മീശയിൽ തെരുതെരെ തടവി വരാന്തയിൽ നിൽക്കുന്നു. മച്ചിലെ ബൾബിന്റെ മഞ്ഞ വെളിച്ചം അയാളുടെ മുടിയില്ലാത്ത നെറുകയിൽ വീണു ചിതറുന്നു. അകത്തേക്ക് വിളിച്ചപ്പോൾ കട്ടിലപ്പടിയിൽ ഉറക്കച്ചടവോട് നിന്നിരുന്ന എന്റെ മുടിയിഴകളിൽ സ്നേഹത്തോടെ വിരലോടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കനലിൽ ചുട്ടടുത്ത കരിമീനും മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി സമൃദ്ധമായി അത്താഴമുണ്ട്. കോലായിൽ വെച്ചിരുന്ന ബക്കറ്റിൽ നിന്ന് കപ്പിൽ വെള്ളമെടുത്ത് കയ്യും മുഖവും കഴുകി നാക്കിൻ തുമ്പുകൊണ്ട് പല്ലിനിടിയിൽ കുത്തിക്കൊണ്ട് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കുറച്ചുനേരം എന്തോ ആലോചിച്ചു നിന്നു. പിറകിൽ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തിരിഞ്ഞ് അച്ഛനെ നോക്കി കൈയുയർത്തി അമ്മയോട് കൈകൂപ്പി യാത്ര പറഞ്ഞു. ഒരു പാട്ട് കേൾക്കണമെന്ന് അമ്മ ആഗ്രഹം പറഞ്ഞപ്പോൾ ആദരവോടെ തിരിച്ചു കയറി അരമതിലിരുന്ന് ജോൺസൺ മാസ്റ്ററുടെ 1 അല്ല 4 പാട്ടുകൾ പാടി എഴുന്നേറ്റു. ഇനിയും പാടണമെങ്കിൽ പാടാമെന്ന് അമ്മയെ നോക്കി. അച്ഛൻ അമ്മയുടെ കൈത്തണ്ടയിൽ കിടന്ന നേർത്ത സ്വർണവള ഉരിവാങ്ങി കയ്യിൽ പിടിപ്പിച്ചപ്പോൾ ലൂക്കാച്ചൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. വേറൊന്നും തരാനില്ല ലൂക്കാച്ച, അച്ഛൻ കുറ്റബോധത്തോടെ പറഞ്ഞു. പറയാൻ വന്ന മറുപടി ചുമയായി രൂപാന്തരപ്പെട്ടപ്പോൾ ലൂക്കാച്ചൻ യാത്ര പോലും പറയാതെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. അയാൾ കൈത്തണ്ടകൾ കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ട് അമ്മ വ്യസനിച്ചു. പാവം. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ലൂക്കാച്ചനെ തിയേറ്ററിൽ കണ്ടില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു. കുറച്ച് ദിവസം ലൂക്ക അവധിയാണ്, വീട്ടിൽ പോയി. 1.5 മാസത്തിനു ശേഷം ഒരു മഴക്കാലത്ത് മുണ്ടും മടക്കി കുത്തി തൊടിയിലേക്കിറങ്ങുന്ന ലാഘവത്തോടെ ജീവിതത്തിൻ്റെ തിരശീല വകഞ്ഞു മാറ്റി അച്ഛൻ ചുമ്മാ നടന്നുപോയി. വിരലുകൾ കൂട്ടിക്കെട്ടിയ അച്ഛൻ്റെ കാലുകളിൽ പിടിച്ച് ലൂക്കാച്ചൻ അലമുറയിട്ടു. ചടങ്ങുകൾ കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞിട്ടും കത്തിയമരുന്ന ചിതയ്ക്ക് മുന്നിലിരുന്ന് റേഡിയോ തുറന്നു വച്ചതുപോലെ അച്ഛൻ ഇഷ്ടപ്പെട്ട സിനിമാ ഗാനങ്ങൾ പാടി. 2 ആഴ്ചയ്ക്ക് ശേഷം പാടശ്ശേരിയിലെ വാടക വീട് ഉപേക്ഷിച്ച് ഞങ്ങൾ അമ്മയുടെ മലയാപ്പുഴയിലെ വീട്ടിലേക്ക് പോന്നു. യാത്ര പറയുമ്പോൾ അച്ഛൻ്റെ ചിതയ്ക്ക് മുന്നിലിരുന്ന് കരഞ്ഞതിൻ്റെ തുടർച്ചയെന്ന പോലെ ലൂക്കാച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
എന്റെ അനുജത്തി മകനും വീട്ടിൽ പോവുകയാണെന്ന്.

കണ്ടവരോടൊക്കെ പറഞ്ഞു, ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾക്ക് പിന്നാലെ നടന്ന് കരയുന്നു പുഴച്ചിരിക്കുന്നു പാടി. എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും അമ്മയ്ക്ക് സംയമനം പാലിക്കാൻ കഴിഞ്ഞില്ല. ബസ്സിൽ കയറിയിരുന്ന് കൈവീശുമ്പോൾ അമ്മയുടെ പ്രതിരോധം തൂവിപ്പോവുക തന്നെ ചെയ്തു. ലൂക്കാച്ചനിപ്പോൾ 80-നോടടുത്ത് കാണും. സുഗന്ധി തിയേറ്റർ നിർത്തിയപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയെന്നറിഞ്ഞു. മക്കളും കൊച്ചുമക്കളുമൊക്കെയായി സന്തോഷമായിരിക്കുന്നുണ്ടാവണം. കൊച്ചുമകന്റെ മുന്നിൽ ആനയായി നിൽക്കുന്ന ലൂക്കാച്ചനപ്പൂപ്പന്റെ ചിത്രമോർത്ത് ഞാൻ മനസ്സിൽ ചിരിച്ചു. കുടുംബത്തിരക്കുകൾ ലൂക്കാച്ചന്റെ ഓർമ്മകൾക്ക് മേൽ വീണ്ടും മറവിയുടെ കരിമ്പടം വിരിച്ചു. ഞാൻ പതിവ് പോലെ എന്റെ സ്വകാര്യതകളുടെ സമുദ്രത്തിൽ നിലയില്ലാതെ വട്ടം കറങ്ങി. ഒരു മാസത്തിന് ശേഷം ജോലി സംബന്ധമായി കിനാക്കരയ്ക്ക് പോകാനിറങ്ങിയപ്പോൾ ഇപ്രാവശ്യം പാടശ്ശേരി വഴി പോകാമെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. പഴയ സ്ഥലങ്ങളൊക്കെ വെറുതെ ഒന്ന് കാണാമല്ലോ. ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി ഞാൻ ബാല്യത്തിലേക്ക് കണ്ണറിഞ്ഞു. കാലം അതിൻ്റെ ദയയില്ലാത്ത കൈകളാൽ മസ്തകം തകർത്ത സുഗന്ധി തിയേറ്റർ, കുളം തോണ്ടിയ അസ്ഥിവാരം, അഴികൾ ദ്രവിച്ചിളകിയ ഗേറ്റിനകത്ത് ഇനിയും കണ്ടെത്താനിരിക്കുന്ന വൻകര പോലെ ഒളിച്ചുകിടക്കുന്ന എൻ്റെ ശൈശവം. ഈ ഗേറ്റിന് മുന്നിൽ ഒരിക്കൽ പുഴുക്കളെപ്പോലെ കുമിഞ്ഞുകൂടിയ ആളുകളെവിടെ? ഈ തെങ്ങിൽ കെട്ടിവച്ച കോളാമ്പി മൈക്കിലൂടെ ആനന്ദവും പ്രണയവും ഭക്തിയും വിരഹവും ഒഴുക്കിയ ശബ്ദമാതിരിയെവിടെ? കണ്ണിമജിമ്മാതെ നോക്കി നിന്ന ജയന്റെയും സീമയുടെയും സിനിമാ പോസ്റ്ററുകളെവിടെ? സിനിമയുടെ ഇടവേളകളിൽ മൂത്രമൊഴിക്കാനും ബീഡി വലിക്കാനും പുറത്തിറങ്ങുന്നവരുടെ ഇടവേളയ്ക്ക് ശേഷം ഇനി എന്താകുമെന്ന് വ്യാകുലങ്ങളായ മുഖങ്ങളെവിടെ? ഇരുട്ട് വീണു തുടങ്ങുന്നു. കാറിൽ നിന്നിറങ്ങാൻ തോന്നിയില്ല. തിരിച്ചു പോകാമെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഞ്ഞിത്തലമുടിയുള്ള ക്രമപ്പെടുത്താത്തതുകൊണ്ട് മുഖം മുഴുവൻ ഭ്രാന്തമായ വെള്ളരോമങ്ങൾ പടർന്ന ഒരു വൃദ്ധൻ ഗേറ്റിൽ പിടിച്ചു നിൽക്കുന്നത് മിന്നായം പോലെ കണ്ടു. ലൂക്കാച്ചൻ! പരിസരം മറന്ന് കാറിൽ നിന്ന് ചാടിയിറങ്ങി ഗേറ്റിലേക്ക് ഓടി. കൂറ്റൻ ഗേറ്റിൻ്റെ തുരുമ്പിച്ച അഴികൾക്കിടയിൽ കണ്ട ജീവിതത്തിൻ്റെ പ്രഹരമേറ്റ് ചതഞ്ഞ രണ്ടു കണ്ണുകൾ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പോറലുണ്ടാക്കി. ഏകാന്ത ദ്വീപിൽ തടവിലാക്കപ്പെട്ടയാളെപ്പോലെ ലൂക്കാച്ചൻ! ലൂക്കാച്ചൻ! ഞാൻ ഉറക്കെ വിളിച്ചു. നിലവിളിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ലൂക്കാച്ചൻ്റെ കണ്ണുകളിൽ നടുക്കത്തിൻ്റെ വെള്ളിരി വെട്ടി. പഞ്ഞി പിടിച്ച പോലെ വിറച്ചുകൊണ്ടിരുന്ന വിരലുകൾ ഗേറ്റിൽ നിന്ന് പറിച്ചെടുത്ത് നിവരാൻ ശ്രമിച്ചു. ചരിഞ്ഞു പോകുന്ന കാൽമുട്ടുകൾ നിവർത്തി പറഞ്ഞു, ഫസ്റ്റ് ഷോ തുടങ്ങിപ്പോയല്ല, പോയിട്ട് സെക്കൻഡ് ഷോ ആകുമ്പോ വാ. ലൂക്കാച്ചൻ്റെ കണ്ണുകളിൽ സഹതാപം. അയാളുടെ ശബ്ദവീജികളെ ജീവിതം തുണ്ടുതുണ്ടുകളായി കീറിക്കളഞ്ഞിരിക്കുന്നു. മറുത്തൊന്നും പറയാൻ അനുവദിക്കാതെ അയാൾ ഇരുട്ടിൻ്റെ ഗുഹയിലേക്ക് നീണ്ടുകഴിഞ്ഞു. ഒന്ന് നിൽക്കൂ, ഞാൻ ലൂക്കാച്ചനെ കാണാൻ, ഞാൻ ഇരുട്ടിനോട് ഉറക്കെ പറഞ്ഞു. നടക്കാൻ പഠിക്കുന്ന കുട്ടിയെന്ന വണ്ണം ഉറയ്ക്കാത്ത ചുവടുകൾ വെച്ച് ലൂക്കാച്ചൻ ഗേറ്റിനരികിലേക്ക് തിരികെ വന്നു. ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിലെവിടെയോ നിന്ന് വിളിച്ചു, വാ. ഇരുമ്പ് കാന്തത്തിലേക്കെന്ന പോലെ ഞാൻ അയാളിലേക്ക് ആകർഷിക്കപ്പെട്ടു. മുന്നോട്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഇരുട്ട് മാറിപ്പോകുന്നത് ഞാൻ കണ്ടു. വെളിച്ചത്തിൻ്റെ സ്വിച്ചുകൾ അയാളുടെ കാലുകൾക്കിടയിലാണെന്ന പോലെ. അയാൾ തൻ്റെ കുടുസുമുറിയിലേക്ക് കയറി കട്ടിലിരുന്ന് എന്നെ നോക്കി. തലയ്ക്ക് മുകളിൽ കുമ്മായമടർന്ന് തുളവീണ മതിലിൽ മുക്കാലും ചിതൽ തിന്നു തീർത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ അച്ഛനും ലൂക്കാച്ചനും ചാരുബെഞ്ചിൽ തോളിൽ കൈയിട്ടിരിക്കുന്നത് കണ്ടു. മുഴുവനും വെള്ളപ്പാട് വീണ ഫോട്ടോയിൽ എനിക്ക് കാണാൻ വേണ്ടി അവരുടെ മുഖങ്ങൾ മാത്രം ഒരു പോറലുമില്ലാതെ കാലം നിലനിർത്തിയിരിക്കുന്നു. അവർക്ക് പിന്നിൽ ഊഹിച്ചെടുക്കാവുന്ന പോലെ സുഗന്ധി തിയേറ്ററിൻ്റെ നിഴൽ. വളരെ വിഷമിച്ച് കഴുത്ത് ചിത്രത്തിലേക്ക് തിരിച്ച് വീണ്ടും എന്നിലേക്ക് മടങ്ങിവന്ന് ലൂക്കാച്ചൻ പറഞ്ഞു, മനോഹരനാണത്, എൻ്റെ അനിയൻ. അറിയാം. ഇങ്ങനെ അന്നാദ്യമായി നരച്ച പീലികളുള്ള കണ്ണുകളിൽ നിലാവ് വീഴുന്നത് കണ്ടു. പിടിച്ചുവെക്കാനാവാത്ത ജിജ്ഞാസ കൊണ്ട് എഴുന്നേറ്റപ്പോൾ ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലൂക്കാച്ചൻ വിറച്ചു, ഇങ്ങനെ മനോഹരൻ്റെ മകനാണ്. ലൂക്കാച്ചൻ്റെ മുഖത്തേക്ക് രക്തമിരച്ചെത്തി. കണ്ണുകളിൽ നിന്ന് മെല്ലെ മെല്ലെ ഒരു കണ്ണീരുറവ പൊട്ടുന്നു.

വലിയൊരു നെടുവീർപ്പോടെ അയാൾ കട്ടിലിൽ വീണു. പഴഞ്ചൻ കട്ടിലിൻ്റെ ആണികൾ വേദനയോടെ ഞരങ്ങി. ഞാൻ മുഗൾ ഭാഗം വിണ്ട സ്റ്റൂളിൽ തലവനിച്ചിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് അറിയില്ല. ലൂക്കാച്ചൻ ഏങ്ങിയേങ്ങി കരയുന്നത് കേട്ടാണ് തലയുയർത്തി നോക്കിയത്. അച്ഛൻ്റെ തോളിൽ തലചേർത്ത് കരയുന്ന ലൂക്കാച്ചൻ്റെ ചിത്രം ഉള്ളിൽ തികട്ടി. ഫോൺ കരയുന്നു, ഭാര്യയാണ്. 9 മണി കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ടാവണം. താമസിക്കുമെന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തു. എനിക്കൊരു പാട്ട് കേൾക്കണം ലൂക്കാച്ച. പാട്ടെന്ന് കേട്ടപ്പോൾ അയാൾ ഉണർന്നെന്ന് തോന്നി. കണ്ണുകളിൽ പണ്ടത്തെ സ്വർണ നക്ഷത്രങ്ങൾ കത്തുന്നു. സംഗീതത്തിന് വൃദ്ധനെ യുവാവാക്കാൻ കഴിയുമോ? അതും ഇത്ര വേഗത്തിൽ. ഇപ്പോ കളിക്കണ സിനിമയിലെ പാടാം, ജോൺസൺ മാസ്റ്റർ. 1-2 വട്ടം തൊണ്ട അനക്കി കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ലൂക്കാച്ചൻ പാട്ടിലേക്ക് പ്രവേശിച്ചു. എവിടെയോ കളഞ്ഞുപോയ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തിരയുന്നു. ശക്തി സിനിമയിലെ പാട്ട്. ശക്തി റിലീസായിട്ട് 10-30 വർഷങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നുവെന്ന് പറയാൻ തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ അതിനെന്ത് പ്രസക്തി? ഒരു ഗാനം കൊണ്ട് ഒരാൾക്കയാളുടെ യൗവനം തിരിച്ചു കിട്ടുമെങ്കിൽ. അതേ കണ്ണടച്ചുള്ള ഇരിപ്പ്, ചലിക്കുന്ന തുടകൾ, പക്ഷേ ശബ്ദത്തിന് പഴയ ഗാംഭീര്യമില്ല. ആരോഹണങ്ങളിൽ ഇടറിപ്പോകുന്ന ശബ്ദം, എങ്കിലും മനോഹരം. മറക്കുവാൻ കഴിയാത്ത ബന്ധങ്ങളും മരിക്കാത്ത വാചാല നിമിഷങ്ങളും. നിക്കൊന്ന് കിടക്കണം. പാട്ട് പാതിയിൽ നിർത്തി നെഞ്ചിൽ വിരലുകൾ ചേർത്ത് വെച്ച് ലൂക്കാച്ചൻ കട്ടിലിൽ നീണ്ടു നിവർന്നു കിടന്നു. പതിയെ പതിയെ ഗാനം അയാളുടെ ചുണ്ടുകൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ ഞാൻ ലൂക്കാച്ചൻ ഉണരുന്നതും കാത്തിരിക്കുകയാണ്.

റേഡിയോ കൊച്ചി 90 FM കഥായനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജോമോൻ ജോസ് എഴുതിയ ലൂക്കാച്ചൻ എന്ന ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരമാണ്. അവതരണം കൃഷ്ണകുമാർ സി കെ.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവകവചം നടരാജപാദ സുമരജം ഹിരണന ഹിരണന ധിര ധിര ധിര ധിര ധിര ധിര ധിര ധിര നാട വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യത്തിൽ ഇന്ന് കേൾക്കാം അമ്മയറിയാൻ ഗർഭകാലം മുതൽ പ്രസവം വരെ. സംസാരിക്കുന്നു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എറണാകുളം ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത പി.

നമസ്കാരം. മാതൃത്വം സ്ത്രീക്ക് പ്രകൃതി നൽകുന്ന ഒരു വരദാനമാണ്. സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ ഭാവങ്ങളും അതുപോലെ യോജിച്ച രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗർഭധാരണം മുതൽ പ്രസവം വരെ സ്ത്രീ അനുഷ്ഠിക്കേണ്ട ചില ചിട്ടകൾ, അതാണ് ഗർഭിണീചര്യ. അപ്പോൾ ആശങ്കാരഹിതമായ ഒരു ഗർഭകാലത്തിനും ആയാസരഹിതമായ ഒരു പ്രസവത്തിനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യമായി, ഗർഭിണിയാവുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകളും ആകുലതകളൊക്കെ ഉണ്ടാവും. അത് പലരിലായി പലപ്പോഴായി പറഞ്ഞും വായിച്ചും ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളത് അത്ര സുഖകരമാവില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേടി വരുന്നത്. എന്ത് കഴിക്കണം, എങ്ങനെ കിടക്കണം, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ. അപ്പൊ ഗർഭാവസ്ഥ ഒരു രോഗമല്ലെന്നും അതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്നും ഗർഭിണി മനസ്സിലാക്കണം. ആയുർവേദം പറയുന്നത് മാതാപിതാക്കളുടെ ആരോഗ്യവും സന്തുഷ്ടിയും ശാന്തമായ മനസ്ഥിതിയുമെല്ലാം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. ഇതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് അമ്മ തന്നെയാണ്. ഇനി ഗർഭധാരണം എപ്പോൾ വേണം, ഏത് പ്രായത്തിൽ വേണം, സ്ത്രീക്ക് ശരാശരി തൂക്കവും പൂർണ്ണ ആരോഗ്യവും ഗർഭധാരണ സമയത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് 21 മുതൽ 22 വയസ്സ് വരെ ആകുമ്പോഴാണ് അരക്കെട്ടിലെ അസ്ഥികൾ പൂർണ്ണമായും വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള പ്രസവം ചിലരിലെങ്കിലും, എല്ലാവരിലും അല്ല, ചിലരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അത് അബോർഷനാവും, അല്ലെങ്കിൽ പ്രീ ടൈം ലേബർ, അതായത് മാസം തികയാതെയുള്ള പ്രസവം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിലുള്ള വളർച്ചക്കുറവ്, IUGR, അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയും. പിന്നെ മാതാവാകാനുള്ളൊരു മാനസികമായ മെച്യൂരിറ്റി, അതും 20-21 വയസ്സാകുമ്പോഴേക്കും സ്ത്രീകൾക്കുണ്ടായിരിക്കും. അപ്പോൾ 22 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ 21 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണമാണ് ഏറ്റവും നല്ലത്. ഒരു ഗർഭിണിയായ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്താണ്? നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഛർദി, തലകറക്കം ഇതൊക്കെയാണ് കാണുക. പക്ഷേ ഇതൊന്നുമല്ല, ചിലരിൽ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ ഗർഭിണിയാവുന്നവരുണ്ട്. ഇത് ഉണ്ടാവില്ല എന്നല്ല, ഇത് ഉണ്ടായിക്കൂടായില്ല. ക്ഷീണം, തലകറക്കം, തളർച്ച, ദാഹം, വായിൽ വെള്ളം ഊറി വരിക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, അടിവയറ്റിൽ കനം തോന്നുക, ഇതൊക്കെയാണ് ആയുർവേദം പറയുന്ന ഗർഭിണി ലക്ഷണങ്ങൾ. യൂറിൻ ടെസ്റ്റ് ചെയ്ത് HCG ലെവൽ നോക്കിയാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്. ഇന്നിപ്പോൾ പലതരത്തിലുള്ള കാർഡ്സും അതിനൊക്കെ അവൈലബിൾ ആണ്. ഇനി ഗർഭകാലം എന്ന് പറയുന്നത് ഫുൾ ടേം ആണ് പറയുക. അത് 40 ആഴ്ചയാണ്, അതായത് 280 ദിവസം. 36 ആഴ്ച മുമ്പാണ് ജനിക്കുന്നത് കുഞ്ഞെങ്കിൽ അതിന് പ്രീ ടേം എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഡ്യൂ ഡേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ലാസ്റ്റ് മെനസ്ട്രൽ പീരീഡിൻ്റെ ഏറ്റവും അവസാനമുണ്ടായ ആർത്തവചക്രത്തിലെ ആദ്യത്തെ ദിവസം മുതൽ 9 മാസവും 7 ദിവസവും കണക്ക് കൂട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡ്യൂ ഡേറ്റ് കിട്ടും. ഇത് ഏകദേശം 266 ദിവസമാണെന്ന് പറയാം. ഗർഭകാലത്തെ 3 ട്രൈമസ്റ്ററായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതായത് 3 മാസങ്ങൾ അടങ്ങിയിട്ടുള്ള 3 ഘട്ടങ്ങൾ. 1-ാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 1 മുതൽ 3 വരെയുള്ള മാസങ്ങൾ, 2-ാമത്തെ 4 മുതൽ 6 വരെയുള്ളത്, പിന്നെ 7 മുതൽ 9 വരെയുള്ള 3-ാമത്തെ ട്രൈമസ്റ്ററും. ഇതിൽ ആദ്യ ട്രൈമസ്റ്ററിലാണ് ഫീറ്റസിന്റെ കോശ വിഭജനം നടക്കുന്നത്, അതുപോലെ പ്ലാസന്റ രൂപപ്പെടുന്നതും ആ സമയത്താണ്. ഇതിലൂടെയാണ് കുഞ്ഞിന്റെ പോഷണം നടക്കുന്നത്. 5 മുതൽ 6 വരെ ആഴ്ചയാകുമ്പോഴേക്കും തലയും ദേഹവുമായിട്ട് രൂപം പ്രാപിക്കും. 7-ാം ആഴ്ചയിൽ കൈകാലുകൾ രൂപപ്പെടും. 8-ാഴ്ചയാകുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. 11-ാഴ്ചയോടുകൂടി മനുഷ്യ ശിശുവിന്റെ ആകൃതിയെ കുട്ടി പ്രാപിക്കും. അബോഷണം ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ആയുർവേദം പറയുന്ന ഒരു ടേമാണ് ദൗഹൃദം. 3-ാം മാസത്തിലാണ് അത് പറയുന്നത്. ദൗഹൃദം എന്ന് പറഞ്ഞാൽ 2 ഹൃദയം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് 3-ാമത്തെ മാസം മുതൽ അമ്മ പ്രകടിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ, അത് കുഞ്ഞിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങൾ അത് ഹാനികരമല്ലെങ്കിൽ, അമ്മയ്ക്കും കുഞ്ഞിനും ഹാനികരമല്ലെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ഇനി 2-ാമത്തെ ട്രൈമസ്റ്ററിൽ ആന്തരിക അവയവങ്ങളെല്ലാം പൂർണ്ണ വളർച്ച പ്രാപിക്കും. അതുപോലെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കും, കുഞ്ഞ് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാം. 16 മുതൽ 20 ആഴ്ച ആകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ചലനങ്ങൾ അമ്മ അറിഞ്ഞു തുടങ്ങും. ക്വിക്കനിങ് എന്നാണ് ഈ ആദ്യ ചലനം എന്ന് പറയുന്നത്. അമ്മയുടെ ദേഹത്ത് ഈ സമയത്ത് ചില സ്കിന്നിൽ ഡിസ്കളറേഷൻസ് കാണാം. അത് കവിളിലും മുഖത്തുമൊക്കെ ചില കറുത്ത പാടുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം. 3-ാമത്തെ ട്രൈമസ്റ്റർ, അതായത് 24 ആഴ്ചയോടുകൂടി വളർച്ച പൂർത്തിയാവും. 28 ആഴ്ചയ്ക്ക് ശേഷം പ്രസവം സംഭവിച്ചാലും കുഞ്ഞിനെ ശരിയായ പരിചയം

ഉയർന്നം നൽകിയാൽ ജീവൻ നിലനിർത്താൻ സാധിക്കും. ഒരു 32 ആഴ്ചയാകുമ്പോഴേക്കും കുഞ്ഞ് 1 കിലോഗ്രാം വെയിറ്റ്, ഏകദേശം 1 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവും. 36 ആഴ്ച കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതിൽ 32 ആഴ്ചയിൽ തന്നെ കുഞ്ഞ് തലകീഴായി വന്നു തുടങ്ങും. അങ്ങനെ സെഫാലിക്കാണോ ബ്രീച്ചാണോ ആ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തലകീഴായിട്ടാണ് അധികം ഉണ്ടാവുക. അതാണ് സെഫാലിക് പ്രസൻറ്റേഷൻ. മാത്രമല്ല ഗർഭപാത്രം ആ സമയത്ത് വയറിൽ മുഴുവനായിട്ടും വ്യാപിച്ചിരിക്കുകയും ചെയ്യും. ഇത്രയും വളർച്ചയായ ഇനി വേണ്ടത് സുഖപ്രസവത്തിനാണ്. അതിന് വേണ്ട ചില കാര്യങ്ങൾ ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട്. ഇതിലൊരു 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഹാരം, വിശ്രമം, ഉറക്കം, വ്യായാമം, ശുചിത്വം, വസ്ത്രധാരണം, ടൈംലി ആയിട്ടുള്ള ചെക്കപ്സ്. ഇതിൽ നമ്മൾ ആഹാരത്തിന് ആദ്യത്തെ ഒരു 3 മാസമൊന്നും ശരിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം പലരിലും ഛർദി ഉണ്ടാവും. അപ്പോൾ വേണ്ടത്ര അളവിൽ ആഹാരം കഴിക്കാൻ സാധിക്കില്ല. ഇനി കഴിച്ചാലും അത് ഛർദിച്ചു പോവുക. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എളുപ്പം ദഹിക്കുന്നതും ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കാൻ നല്ലത്. അത് അല്പാൽപമായി കഴിക്കാം. ഈ സമയത്ത് അളവിനേക്കാൾ ഗുണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതും. ഒരു എനിമൽ പ്രോട്ടീൻ ദഹിക്കുന്നേക്കാൾ എളുപ്പത്തിൽ പ്ലാന്റ് പ്രോട്ടീനാണ് ദഹിക്കുക. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കാനായി ശ്രദ്ധിക്കേണ്ടത്. പയറുകൾ, കടല, ബീൻസ് ഇതെല്ലാം കഴിക്കാം. പാലും മുട്ടയൊക്കെ ഭക്ഷണത്തിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ട കാൽസ്യം അതിൽ നിന്ന് ലഭിക്കും. അതുപോലെ വിളർച്ച തടയാൻ, അതായത് രക്തക്കുറവ് തടയാൻ വേണ്ടി പഴങ്ങൾ, നെല്ലിക്ക, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പച്ചക്കറികൾ, ഇലക്കറികൾ, മുളപ്പിച്ച പയർ ഇതെല്ലാം കഴിക്കാം. ഗർഭിണികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ദിവസേന പഴങ്ങളും നാരുള്ള പച്ചക്കറികളും വേവിച്ചും അല്ലാതെയുമൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ റിഫൈൻഡ് അല്ലാത്ത ധാന്യ പൊടികൾ ഉപയോഗിക്കാം. അരിക്കാതെയുള്ള ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത്, അതായത് അരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടന്റ് നഷ്ടമാവും. അപ്പോൾ അരിക്കാതെയുള്ള ജ്യൂസ് കഴിക്കാം. പിന്നെ വറുത്തതും മസാല, എരിവ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചതും പഴകിയതുമായ ഭക്ഷണം കുറയ്ക്കുക. അത് തീർച്ചയായും ഒഴിവാക്കുകയാണ് നല്ലത്. ഉപ്പിൻ്റെ അംശം വളരെ കുറയ്ക്കണം. അപ്പോൾ നീര് അല്ലെങ്കിൽ ബി പി ഉള്ളവർക്കൊന്നും ഉപ്പ് തീരെ പറ്റില്ല. ഗർഭിണി ഉപ്പ് അധികം കഴിച്ചാൽ കുഞ്ഞിന് കഷണ്ടി, അകാലനര ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. ഇനി ഉപ്പ് മാത്രമല്ല, മധുരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം വരുമെന്നും എരിവും കയ്പുമൊക്കെ കൂടുതൽ കഴിച്ചാൽ നേത്രരോഗങ്ങളെല്ലാം വരും, നേത്രരോഗം, സ്കിൻ ഡിസീസ് ഒക്കെ വരും എന്നാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രസങ്ങളും മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചായ, കാപ്പി, കൃത്രിമ പാനീയങ്ങളെല്ലാം കുറച്ച് ഇളനീര് വെള്ളമോ മൂരും വെള്ളമോ ഒക്കെ ധാരാളം ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഛർദി കുറയ്ക്കാൻ മലർ ചൂടാക്കി അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കാം. മല്ലി കഴുകി വെള്ളം ചതച്ച് അത് വെള്ളത്തിലിട്ട് അത് അരിച്ചെടുത്ത് തേനോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കുന്നതും ഛർദിക്ക് നല്ലതാണ്. കരിക്കിന് വെള്ളം ധാരാളം കഴിക്കാം. മാതളത്തിൻ്റെ നീര് വളർച്ച കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ പാല്, വെണ്ണ, നെയ്യ്, ചെന്നലരിച്ചോറ് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പ്രമേഹത്തിൻ്റെ പാരമ്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭാവസ്ഥയിൽ പ്രമേഹമുള്ളവരോ ഇതെല്ലാം കുറയ്ക്കണം. പപ്പായ, പൈനാപ്പിൾ, ശർക്കര ഇതൊക്കെ ഗർഭിണി തീർത്തും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗർഭിണി ഒരു കാരണവശാലും ഉപവസിക്കരുത്. കൃത്യസമയത്ത് ദഹനശക്തിക്ക് അനുസരിച്ച് മനസ്സിന് തൃപ്തിയുള്ള ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. വയറ് നിറച്ച് അമിതമായ ആഹാരം കഴിക്കുകയും ചെയ്യരുത്. ഭക്ഷണശേഷം അല്പം നടക്കുന്നത് ഗ്യാസ് ട്രബിളും കോൺസ്റ്റിപ്പേഷനും ഒന്നും വരാതിരിക്കാൻ സഹായിക്കും. ഇനി വിശ്രമത്തിലേക്ക് വരുമ്പോൾ കഠിനമായ ജോലികൾ അത് ഒഴിവാക്കാം. ഓട്ടോറിക്ഷയിലും ഇരുചക്രവാഹനങ്ങളിലുമൊക്കെയുള്ള ദീർഘദൂര യാത്ര, അധികം ദൂരം നടക്കൽ, ഭാരം ചുമക്കൽ ഇതെല്ലാം ഒഴിവാക്കണം. നേരത്തെ അബോർഷൻ ഉണ്ടായവരും ഇരട്ട കുട്ടികളെ കൺസീവ് ചെയ്തവരും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള പൂർണ്ണ വിശ്രമം എടുക്കുക തന്നെ വേണം. ഉറക്കത്തിലേക്ക് വരുമ്പോൾ ഒരു 8 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുന്നത് നല്ലതാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കാം. ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാലൽപ്പം പൊക്കി വയ്ക്കാം. പഴയ ആൾക്കാർ പറയുന്നത് ഓരോ വശം മറിഞ്ഞു തിരിഞ്ഞും കിടക്കുമ്പോൾ എണീച്ചിരുന്ന് മറ്റു വശത്തേക്ക് തിരിയണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ വലിയ കഴമ്പില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നത്. അമ്പിളിക്കൽ കൂട് കഴുത്തിൽ ചുറ്റും എന്നുള്ളതാണ് നേരിട്ട് തിരിഞ്ഞു കിടന്നാൽ ഉണ്ടാവുന്ന സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് കുട്ടിയുടെ ഉള്ളിലത്തെ ചലനങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ അമ്പിളിക്കൽ കൂട് കഴുത്തിൽ ചുറ്റുന്നതായിട്ട് വരുന്നത്. ഇനി വ്യായാമത്തിലേക്ക് വരുമ്പോൾ ആയാസമില്ലാത്ത വീട്ടുജോലികൾ ചെയ്യാം. 1-ാമത്തെയോ 3-ാമത്തെയോ ട്രൈമെസ്റ്ററിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് സമയം തുടർച്ചയായി ഇരിക്കുന്നത് കുറയ്ക്കണം. ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് നടക്കുന്നത് ക്ഷീണം കുറയ്ക്കും. അതുപോലെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുകയും ചെയ്യാം.
അമ്മയുടെ

0: മാനസിക നില എന്ന് പറയുന്നത് കുഞ്ഞിനെയും കുഞ്ഞും ആ വൈകാരിക തലങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഗർഭിണി ദുഃഖം, ക്രോധം, ഭയം ഇവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കുടുംബാംഗങ്ങളുടെ സ്നേഹപൂർണമായ പരിചരണവും പെരുമാറ്റവും ഗർഭിണിയുടെ മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. ശുചിത്വത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണ വിശ്രമം അനുശാസിച്ചിട്ടില്ലെങ്കിൽ ഗർഭിണി രണ്ടു നേരം കുളിക്കുക തന്നെ വേണം. അധികം ചൂടോ തണുപ്പോ ഇല്ലാത്ത വെള്ളം ഉപയോഗിക്കാം. അത് രാവിലെയും രാത്രി ഒരുപാട് വൈകിട്ടുമുള്ള കുഴി ഒഴിവാക്കണം. 5-ാം മാസം മുതൽ തന്നെ എണ്ണ തേച്ച് കുളിച്ചു തുടങ്ങാം. അടിവയറ്റിലുണ്ടാവുന്ന ചൊറിച്ചില്, പാടുകൾ, സ്ട്രെച്ച് മാർക്സ് ഇതെല്ലാം കുറയാൻ എണ്ണ തേച്ച് കുളി സഹായിക്കും. ദാനന്തരം കുഴമ്പോ തൈലമോ ഇതിനായിട്ട് ഉപയോഗിക്കാം. കുറുന്തോട്ടി അടങ്ങിയിട്ടുള്ള ദാനന്തരം തൈലമോ മഹാതല തൈലമോ ഇതിനായി ഉപയോഗിക്കാം. നടുവേദനയ്ക്കും എണ്ണ തേച്ച് കുളി ഒരു പരിഹാരമാണ്. കുളിക്കുന്ന വെള്ളത്തിൽ പുളിയില, വാദംകൊല്ലിയില, ആവണക്കില ഇവയിട്ട് തിളപ്പിച്ചെടുക്കാം. 40 ആമരപ്പട്ട ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിലും കുളിക്കാം. എണ്ണ തേച്ച് കുളിക്കുമ്പോൾ റിട്രാക്റ്റഡ് ആയിട്ടുള്ള നിപ്പിൾ, അതായത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന മുളക്കണ്ണുകളാണെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അലക്കിയതും അയവുള്ളതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും അനുയോജ്യം. ചുവപ്പ് വസ്ത്രം ഗർഭിണി ധരിക്കരുതെന്ന് ആയുർവേദം പറയുന്നു. അതുപോലെ കട്ടിയും ഭാരമുള്ള പുതപ്പുകളും ഒഴിവാക്കാനാണ് ആയുർവേദം പറയുന്നത്. ഇനി ഔഷധങ്ങളിലേക്ക് വരുമ്പോൾ ആയുർവേദം ഗർഭകാലത്ത് കഴിക്കേണ്ട ഔഷധങ്ങളെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ അത് കഴിക്കാവൂ. ഗർഭമുറയ്ക്കാൻ, അതായത് അബോഷൻ ഇല്ലാതിരിക്കാൻ, പേരാൽമുട്ട വെണ്ണയിൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ തിരുതാളി പാലിൽ കലക്കി കഴിക്കാം. കുറുന്തോട്ടി വ്യാപകമായി ഉപയോഗിക്കാനാണ് ഗർഭകാലത്ത് ആയുർവേദം പറയുന്നത്. ഗർഭമുറയ്ക്കുന്നതിനും പുഷ്ടിപ്പെടുത്തുന്നതിനും ഗർഭകാലത്തുണ്ടാവുന്ന വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കുന്നതിനും കുറുന്തോട്ടി സഹായിക്കും. ബി പി ഇല്ലാത്തവർക്ക് 4-ാം മാസം മുതൽ പ്രസവം വരെ കുറുന്തോട്ടി വേല് ഇട്ട് പാല് കാച്ചി അതിൽ കഞ്ഞി വെച്ച് കഴിക്കാം. ഗർഭത്തിന്റെ ക്രമാനുഗതമായ വളർച്ചയ്ക്കും രക്ഷയ്ക്കും ഓരോരോ മാസങ്ങളും ഓരോ പ്രത്യേക പാൽക്കഷായങ്ങൾ ഉണ്ടാക്കി കഴിക്കാനും ആയുർവേദം പറയുന്നു. 1-ാമത്തെ മാസം കുറുന്തോട്ടി പാൽക്കഷായം, 2-ാം മാസം തിരുതാളി അല്ലെങ്കിൽ പുഷ്കരം മൂലം, 3-ാം മാസം പുത്തരിച്ചുണ്ട അല്ലെങ്കിൽ കണ്ടകാലിച്ചുണ്ട, 4-ാം മാസം ഊരിലെ വേര്, 5-ാം മാസം ചിറ്റമൃത്, 6-ൽ കണ്ടകാലിച്ചുണ്ട, 7-ൽ ഈയവം, 8-ൽ പെരുങ്കുരുമ്പ വേര്, 9-ൽ ശതാവരി, കുറുന്തോട്ടി, ജീരകം, ചുക്ക്, ഇത്രയും മരുന്നുകളിട്ട് കാച്ചി കഴിക്കാം. ഈ മാസങ്ങളിലെല്ലാം കുറുന്തോട്ടി മാത്രം പാൽ കഷായം വെച്ച് കഴിക്കുന്നതും നല്ലതാണ്. 15 ഗ്രാം മരുന്ന് കഴുകി ചതച്ച് ഒരു കിഴി കെട്ടി 150 ml പാലിൽ, അതായത് മരുന്നിന്റെ 1/2 പാലിൽ തിളപ്പിച്ച് അതിൽ 600 ml പാലിന്റെ 4 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ച് അത് പാലളവാക്കി വറ്റിച്ച് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കണം. ഇതാണ് പാൽ കഷായം ഉണ്ടാക്കുന്ന വിധി. പാലും നെയ്യും ഗർഭകാലത്ത് ധാരാളം ഉപയോഗിക്കാനാണ് ആയുർവേദം പറയുന്നത്. അത് 9-ാം മാസം മുതൽ അകത്തും പുറത്തും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്യണം. അതായത് നെയ്യ് കഴിക്കുകയും വേണം, കുഴമ്പ് പുറമേ പുരട്ടുകയും വേണം. 4-ാം മാസം മുതൽ തന്നെ ഗർഭരക്ഷാ കഷായം അല്ലെങ്കിൽ ഗുളിക കഴിക്കാം. മഹാദാനന്തരം ഗുളിക കഴിക്കാം. ഡാഡിമാതികൃതം ഉപയോഗിക്കുകയും ചെയ്യാം. 7-ാം മാസം മുതൽ ഡാഡിമാതികൃതത്തിന് പകരം സുഖപ്രസവത കൃതം ഉപയോഗിക്കാം. അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സുഖപ്രസവത്തിന് വേണ്ടിയുള്ള കൃതമാണ് ഇത്. ഗർഭിണികളിലുണ്ടാവുന്ന മസിൽ ക്രാംസ്, അത് കർപ്പൂരാതി തൈലം പുരട്ടി ചൂടുപിടിക്കാം. ഗർഭിണികൾക്കുണ്ടാവുന്ന എല്ലാ രോഗങ്ങളും, അത് തീക്ഷ്ണമല്ലാത്ത സൗമ്യവും സുഖപ്രദവുമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് സുഖപ്പെടുത്തണം എന്നാണ് ആയുർവേദം വിധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ പ്രശ്നരഹിതമായ ഒരു ഗർഭകാലവും ആയാസരഹിതവുമായ പ്രസവവും പ്രതീക്ഷിക്കാം. താങ്ക് യു.
1: സൗഖ്യം പരിപാടിയിൽ ഗർഭകാലം മുതൽ പ്രസവം വരെ അമ്മയറിയാൻ എന്ന വിഷയത്തിൽ ഇന്ന് സംസാരിച്ചത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എറണാകുളം ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത പി. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. MS ബാബുരാജ് എല്ലാ സംഗീത പ്രേമികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള സംഗീതജ്ഞൻ. മലയാള സിനിമാ സംഗീത രംഗത്ത് ഒരു നവോത്ഥാനം സൃഷ്ടിച്ചത് ഇദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ്. ഗസലുകളുടെയും മലബാർ

മാപ്പിളപ്പാട്ടിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ശ്രുതി മാധുരി മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യമായി ചേർത്തു തുടങ്ങിയത് അദ്ദേഹമായിരുന്നു. മായാവി എന്ന 1965 പുറത്തിറങ്ങിയ ചിത്രത്തിലെ MS ബാബുരാജ് സംഗീതം നൽകിയ ഗാനമാകട്ടെ കല്ലോലിനിയിൽ ആദ്യം.

വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളില്ലാതെ പഴയ പാട്ടുകൾ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ദേവരാജൻ എന്ന സംഗീത സംവിധായകൻ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലെ വേറിട്ട രീതികൾ കൊണ്ടാണ്. കർണാട്ടിക് മ്യൂസിക്കിലെ രാഗങ്ങളും ഹിന്ദുസ്ഥാനിയും നാടൻ പാട്ടുമൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം പാട്ടുകൾ നിർമ്മിച്ചിരുന്നത്. അദ്ദേഹം 300-ഓളം മലയാള ചിത്രങ്ങൾക്കും ഒട്ടേറെ നാടക ഗാനങ്ങൾക്കും സംഗീതം നൽകിയിട്ടുണ്ട്. 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് നിത്യകന്യക. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1977 പുറത്തിറങ്ങിയ ചിത്രമാണ് അംഗീകാരം. ഐ വി ശശിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയും സംഗീതം ചെയ്തിരിക്കുന്നത് എ ടി ഉമ്മറുമാണ്. ഈ ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച നീലജലാശയത്തിൽ എന്ന ഗാനം സംഗീതപ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്.

കമുകര പുരുഷോത്തമൻ. മലയാള പിന്നണി ഗാനരംഗത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പാട്ടുകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഒരെണ്ണമെങ്കിലും കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. 68 ചിത്രങ്ങളിലായി 170 ഗാനങ്ങൾ ഇദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഹരിചന്ദ്ര എന്ന സിനിമയിലെ ആത്മവിദ്യാലയമേ എന്ന ഗാനമാണ് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് തിരുനയനാർ കുറിച്ചി, സംഗീതം ചെയ്തിരിക്കുന്നത് ബ്രദർ ലക്ഷ്മണൻ. ഈ പാട്ടിന്റെ വരികളും ദൃശ്യങ്ങളുമെല്ലാം ഷേക്സ്പിയറിന്റെ ഹാംലറ്റ് എന്ന രചനയിൽ നിന്നും പ്രചോദനം കൊണ്ട് ചെയ്തിരിക്കുന്നത്.

സത്യഹരിത ഗീതികളുടെ മനോഹര തീരം. വൈക്കത്തഷ്ടമി നാളിൽ വഞ്ചിക്കാരിയെ കണ്ടതും വാഗപൂമരച്ചോട്ടിൽ അവളുടെ വളകിൽക്കം കേട്ടുനിന്നതും പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട വരികളാണ്. 1968 പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സുന്ദര സംഗീതം ഈ പാട്ടിന്റെ ഭംഗി കൂട്ടുന്നു. ഈ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ചേർന്നപ്പോൾ മലയാള സിനിമാ സംഗീതത്തിന് സമ്മാനിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നാണ്.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക